0: നടനം സാങ്ക
1: ബാങ്ക്
0: യാരങ്ക ബ്രോക്ക് ഒരു ബാങ്ക് വാട്ട് അഗൈൻ ബാങ്ക്
1: ഇല്ല സാങ്ക്
0: സാങ്ക് എങ്ക പാട്
1: வாங்கன வாங்கனா மை சாங்க நிக்கலுங்கனா
0: சரியா புரியலண்ணா.

0: ഉണ്ടോ?
1: നടനം? സാങ്ക?
2: ബാങ്ക്?
1: യാരെങ്കെ ബ്രോക്ക് ഒരു ബാങ്ക്? വാട്ട് അഗൈൻ ബാങ്ക്?
2: ഇല്ല സാങ്ക്.
1: സാങ്ക് എങ്ക പാട്
2: വാങ്ങ വാങ്ങ
1: என்ன
2: மை சாங்க நிக்கங்க
1: சரியா புரியலண்ணா.